0: ചേച്ചാ കോപത്തായിട്ട് പാട്ട് ഡാൻസ് വന്നേക്കോ
1: xam nga legui kilifa la motax
0: li maxi munuko fecc mom munu ci dara